ராமൽ സീതരാമൽ കൊടുപ്പാളി അന്നം നമത് കാതൽ എങ്കും എന്നും കാണാതെ അന്ത

രാമൽ സീതാരാമൽ കൊടുപ്പാളി അന്നം. നമത് കാതൽ എങ്കും എന്നും കാണാതെ.

കൊടി നീലി, അനിമുത്തം പതിന്തത് മലർ നീലി, മൂടിൽ മൊത്തം പതിന്തത് മലൈ നീലി, ഉന്നുടൽ മൊത്തം പതിന്തത് ഇടങ്ങളേ, പനിമുത്തം പതിന്തത് കൊടി നീലി, പനിമുത്തം പതിന്തത് മലർ നീലി.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആണുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും സില കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട്, പളവള കണ്ണം കണ്ട്, സുമ്മാവ നാങ്ങിരുപ്പേ സരിതാനമ്മ, എന്നെ സ്വർഗത്തിൽ കൊണ്ടു സല്ല വരുവായമ്മ. நான் ரொம்ப புதுசு மச்சா, வயசில சிறுசு மச்சா, நீ கொஞ்சம் சொல்லி தந்த நடக்கிற சிரிக்கிற அணைக்கிற ரசிக்கிற ஏ

മാന്തളിർ കരം നീട്ടി മൗനമായി നമ്മെ വാഴ്ത്തുതേ കണ്ണ, മൗനമായി നമ്മെ വാഴ്ത്തുതേ. മാസിലാ നിലവേനം കാതലൈ മകിഴ്വോടും മാനിലം കൊണ്ടാടുതേ. അൻപേ ഇൻപം എങ്കേ.